0: ഏ അശ്വിൻ, എപ്പോഴാ എത്തിയെ?
1: ഇപ്പതാക്കി.
0: അതിരിക്കട്ടെ മോ, സദ്യ കഴിച്ചായിരുന്നു.
1: ഞാനും ഒരു പയ്യൻ തന്നെ.
0: ആദ്യം ഭക്ഷണം കഴിക്കും. ഓക്കെ, ആ കഴിച്ചിട്ട് പോവാം, ബാക്കി എല്ലാം പിന്നെ സംസാരിക്കാം. കാര്യങ്ങളൊക്കെ എനിക്കറിയാം.